0: സകല ജീവരാശികളുടെയും മനസ്സിന്റെ മന്ത്രമായ സത്യത്തിൻ സ്വരൂപമായ ഭഗവാനെ, നിൻ തൃപ്പാദങ്ങളിൽ ആത്മാവിൻ സ്പർശിച്ച ഈ കവിത ഞാൻ സമർപ്പിക്കുന്നു.
1: സ്നേഹച്ചിറകുകൾ ചേർത്ത് പുണരും പ്രഭാതമായി
0: ഇടറുന്ന പാദത്താൽ ചലിക്കാൻ തുടങ്ങവേ മാതൃസ്പർശമാം കാരുണ്യഗംഗയായി എന്നെ പുണർന്നത് നീയെന്നറിയാതെ
1: നിൻ മന്ദസ്മിതമില്ലാതെ സാന്ദ്രമല്ലൊരു നാമസന്ധിയും സ്നിഗ്ധമാം നിൻ വാത്സല്യം പോൽ മൃദുലമല്ലൊരു മഞ്ഞുതുള്ളിയും
0: ഇനിയെന്ത് വേണമെന്നറിയാതെ ദുഃഖത്തിൻ തീരാക്കഴിങ്ങളിൽ വീണ് കരയുമ്പോൾ തരണമാം സ്നേഹസ്പർശമായി ആത്മാവിൽ സായിയായി അനുഗ്രഹം വർഷിച്ചതറിയാതെ
1: ലോകത്തിൻ ബന്ധനമെല്ലാം അകലുമ്പോൾ മോക്ഷമുള്ള നിറഭയവും നീയെന്നറിയാതെ
0: തോരാതെ തീരുന്ന വർഷമായി തീരാത്തനൽ നഭയമായി എൻ ആത്മതന്ത്രിയിൽ തൊലോടും അനശ്വര സ്പർശം എന്റെ സായി
1: ജീവിത വഴിത്താരയിൽ എന്നെ നയിക്കും ആത്മചൈതന്യമേ
0: സ്നേഹത്തിന്റെ പാതയിൽ എന്നെ നയിച്ച വിശ്വസ്വരൂപമേ
1: എൻ ആത്മപുഷ്പം
0: നിൻ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നിൻ ഭിക്ഷയായ ഈ ജീവിതത്തിന് നന്ദി നേരുന്നു. ഞാൻ നന്ദി നേരുന്നു.